കുതയുമ്പോ തന്നെ ഓറാണ് കൊണ്ടാൻ മെവിടെ എഫ് എം അയച്ചാൻ പറ്റിനാ മേറുവാൻ തേങ്ങാ പൊങ്ങയ്യോ അന്നേരം തൈ മൊങ്കൈ അയ്യപ്പൻ സീറ്റ് വായുവ അതേമനെ സയാ പോർ വായുവ അയക്ക ഇങ്ങനെ തന്നുവ തന്നു കാവാക്കി അക്കി ആ തങ്ങിരാക്കി ന കൊയ്യ തേങ്ങാ പൊങ്ങയ്യോ എയ് തൊവനക തന്നുവ താരി എസ്പെമാറുകൊണ്ട് പേവരെ തങ്ങിരാക്കി ന പൈരനച്ചാനേനെ ന കൊയ്യ തിനുറയോ അന്തരവ എറോ അനക്കത്തെ പൂപ്പുവാണ് മേപ്പു ഈ മോണോ വൺ സെഞ്ചുറി അപ്പമ്മയറുടെ കമ്പനി നിക്കോവാക്കി പകം നറുക്കൊണ്ട് പുക്കമെറുവ അനപ്പൊങ്ങമി അപ്പമി എമ്മത്തിനു മീ എയറുടെ കോണപ്പൊങ്ങത്തെപ്പി മേസു വന്നക്കി തോപ്പ മണിയപ്പറുടെ ഈ പൈരക്ക് തെത്തായി തരുവായി വന്ന മണിങ്ങ ആപ്പം ഓ തമി ദ വണ ദ ട്രേ ഓ വ സോഫ്റ്റ് ഡ്രിങ്ക്സ് ദ വണ ദ പ്യുവർ വാട്ടർ ഓ റോണ അമി തെപ്പുനൻ താറ യൈന പെറ്റി ഷേറ്റ് ഐക സാറുയാൻ ഡിസൈൻ ഇപ്പൊക്കിന്റെ സെഞ്ചുറി അയ്യോ എനക്കുണക്ക് റാൻഡം സൊല്യൂഷൻസ് ഇന വരെ വരെ കണ്ടപ്പ ഒക്ക പേപ്പനി കമ്മി ഇരോകോ പശന പുക്കമെറുവാന പൊങ്ങ പെര മേമത്തെ നനുറായറുടെ മെയ്ഡോയ കൊമ്മത്തെ കായന്ന പെമി കായന്ന മീ തൈപ്പറ ഇരിയാൻ തകത്തനുവാത്ത അരപ്പൊന്ന് കുണന്നറുടെ മെയ്ഡോൻ തക്കോത്തോ സിംഗസ് സിനാങ്ങുറാനക്കൊണ്ടിരിയാൻ തക്കത്തനുവാത്തായോ തെക്കുണ അരയാ തങ്ങിരാക്കി